0: കളായി ഹുദു,
1: കളായി ഹുദു. അമേരിക്കൻ ഇനോദിയായിക്കെ മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: ദിവേ എഫ്എം എഹും തരിന്ന ബദ്ദൽ കുറണി
3: വരാ ഖാസ ഹുഷേളും തരി ഗസ്റ്റ് ആർജെ
4: ഗസ്റ്റ് ആർജെ ഗതുക ബദ്ദൽ കുറ ഫറാതായകു തഫാത് മൗദൂതക വാഹക ദക്കാനുമഗെ ഫുർസത്
3: ഗസ്റ്റ് ആർജെ നുവദിഹ എകെ മെഗാഹാർട്സ് ദിവേ എഫ്എം
5: ಗೆಸ್ಟ್ ಆರ್ಜೆ ಬಸ್ವೆದ್ದುಗೆ ರೇಗಂಡು ಅಗ್ಗಡಿ ಫಣರಾಗ ಸ್ಟುಡಿಯೋ ಇಂ ವಗುತು
6: ನೋದಿ ಹೇಕೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆ ಎಫ್ ಎಂ ಅಬದುಸ್ ಎಮ್ಮೆಗಾತುಗಾ.

ത്യബാമീഹും ലോബിവാഇച്ചഹും ത്യബാമീഹും ഹേദകുഫുമദ്ദാന്ദൻ ത്യബാമീഹും നകം ഹെവെന്നുൽബേനതി അതി ത്യബാമീഹും ഹേദകുറാകും ഇച്ചെ ഫഹെ ഹമകശ്വറും അല്ലാഹു എ ഇച്ചെ മുള ദിനവടുകം വെത്തെ.

0: 91 MHz Divehi FM. Abadues emmegat.
1: El navai ekamaku a ade. ಆ ಬೀಟಿಂಗ್

ഈ മൂന്ന് തക്കെ അലുവ അതി മൂന്ന് തക്കെ അന്തിരുവകം ദാ ദ്വഹെ ഫഹെ എവരെങ്കെ മൂന്ന് തങ് അന്തിരുവകം ദിയ മീഹും ദന്നാശ എവരെന്നാ ദിമായം ഇദ്വഹും ബുണവേ ഹുട്ടെ തിയബാ മീഹും ഈ മാമുമഫഹും തിയബാ മീഹും കാഫിർവീഹിയെ ഫഹെ തിയബാ മീഹും കാഫിർവെ ഉളുണു കമട്ടക ഹുരി അജാബ്ഗെ രഹ തിയബാ മീഹും ലിബ്ഗന്നാശേ.

0: കൊടുക്കു ഫാത്ത ജയിലമ ആർമി ഹാ കാരി ഗതി മേ മിഹ ഉദഗുവാണ് ഏനാ ചാ പിന്നം ബണു ഫെണ്ണ ഹിസാബേ ഗൻ തിബം വാണി
1: ആ കൊബാ മിതാ ഹുന ഡസ്ബിൻ എഹരി ദോ മേ വെസ് ഡസ്ബിൻ കണ്ണു ലാം വാണി
2: ദിവഹി എഫ് എം നുവധിയ എക മെഗാഹെർട്സ്.
3: ಲೊಯ್ಪಾ ಅಳಾಲುಮ ಕೊರುಪಾಣಿ ಎಕುಗ ಉಳುಮ ದೆ ಲೋಪಿ ವೆರಿಂ ವಿ ಬಾಳುತ್ತ

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേരിക്കൻ നോദിയായിക്കി മെഗാഹാർട്സ് ദിവേ എഫ്എം.
0: എന്നവൈ ഏകമകു ആ അടെ ആ ബീറ്റിംഗ്.